മാനേജ് മാറ്റില്ല. തന്നെ മാനേ കൊണ്ട് കമ്പനി തന്നെ ഞാൻ കൊടുക്കാം.